അമ്മടിയോ തനനനാന തനനനാന കാന ഹൃദയം നാടും അഴകിലാടും കൺകൾ കവിതയുലകം.